0: അധ്യാപക ബോർഡ് ഗ്രാജുവേറ്റ് സിസ്റ്റം ചേർക്കുന്ന കാട്ടു യാ ഉണ്ടായില്ല അപ്പാറമ്മല അന്നിച്ചിന കക്കുന്ന മൂടേറിയ അങ്ങനെ പൈന കളന്തിച്ചിന അന്ന മൂടുക ലൈസൻസ് കോന്ന ഉട പൈ വിളിച്ചിന അറുക്കുൾക്കുല അന്റിയായി റിജം കോന്ന ചെക്കമേലായി മനക്കുവാഴല പൈ വിളിച്ചെന്നക്ക ഇർക്കുഞ്ചില അഴുകിച്ചിങ് അത്താത റിജം കോന്ന ഉയർക്കിച്ച അത്താത റൈ റിജോ കറാങ്ക ഇൻഷുറൻസ് ഒക്കെ അറാങ്കോല ഉണ്ടാന്നമ്മ
1: സ്പോൺസർ.
2: Benji and the Ballers with Home Again, a great song about going back to country. Going out to the Binjari, a small community about 15 minutes from Katherine, down the Victoria Highway. Stay tuned to First Nations Radio.